upulaka oli echo tsopane le molaetsa o ring ha se jaba saka sebi tsankane tsolaka se kai kokobela.